ആകാശവാണി ആദിലാബാദ് വന്ദ 12 FM മനസ്സു നിണ്ട സമയം 6 ഗണ്ടൽ കാവസ്തുന്നതേ മറി കൊണ്ടിക്ഷണാലോ ഹിന്ദിലോ 6:05 നിമിഷാലക്കു ആംഗ്ലല്ലോ വാർത്തല്ലോ ഡൽഹി കേന്ദ്രം നുചി ഇരിലേ അവതായി.